0: ആകാശവാണി ധാരവാഡ. കിരുനാടക പുക്കട്ട് സീരി പുരാണ. രചനെ പ്രൊഫസർ മാലതി പട്ടണശെട്ടി. കേളി കിരുനാടക പുക്കട്ട് സീരി പുരാണ.
1: ഇവത്തിൻ പേപ്പർ എല്ലാത്തോ Fantastic! Good news! Buy one, get one! Arre, vah! I'm going to call you a phone. I'm going to call you a phone.